മുഹമ്മദ് നബി ഇൻസാൻഡോ ഇതിഹാസത്തിൽ നേര് സ്വബുറൂപ്പിന് സമാനത്തിലോ സമാജത്തെ യശസ്വിയായിട്ട് കെട്ടിബെളിസിയോ ക്രാന്തികാരി ആയിട്ടെന്ത് നിഷ്കളങ്ക താൽച്ചുമിടോ സരള പിന്നെ സ്വബുറുടോ ഗണവ്യക്തിത്വത്തോ നബിഡോ ആഗമനത്തിലായിട്ട് ദുനിയാവ് സന്തോലപ്പെട്ടോ ബർക്കത്തിടോ നാലേ ഈദ്.

ഇത് നബി പറഞ്ഞു വിശേഷത്തിടുന്നാൽ മുഹമ്മദ് നബി അഗ്രഗണ്യ മുസദ്ദിയായിട്ട് ദക്ഷ ആഡളിതകാര ആയിട്ട് സേനാനി ആയിട്ട് തത്വജ്ഞാനി ആയിട്ട് വ്യാപാരി ആയിട്ട് ദാർശനിക ആയിട്ട് സമാജ സുധാരക ആയിട്ട് ലോകനായക ആയിട്ട് ഇൻസാണ്ടു ജീവനത്തു എല്ലാ രംഗത്തിലും വ്യാപിച്ചിട്ട് ദുനിയാവിടോ എല്ലാ മനുഷ്യ ജനാംഗത്തോ ജീവനത്തിൽ ഭർവസ കൊടുത്തിട്ടു കൺമറി

നബി തന്റെ ജീവനത്തോ അക്കേരിടോ ക്ഷണത്തോളും ഇൻസാനിയത്തിടോ ഗണത്തിടോട്ടുകു ശ്രേഷ്ഠ ചാരിത്രത്തിക്ക് മാതിരി കൂടായിട്ടുണ്ട്. നബിയുടെ സന്ദേശങ്ങ ജീവനത്തിൽ സൗഹാർദ്ദത്തെ, സാമാജിക സമാനത്തെ, ആർത്തിക ജ്ഞായ, പരസ്പര പിരിസപ്പാട്, വിശ്വാസപ്പിനെ, ഇൻസാനിയത്തിടെ അണുക്കമ്പത്തെ ഒടാമൂടിസുക മനുഷ്യമാർഗിൻ്റ് അഗത്യബേനായിട്ട്. നബിയുടെ സന്ദേശത്തില്ല മനുഷ്യന്മാർ നാൾത്തു ജീവനത്തിൽ കട്ടിനിട്ടായിട്ട് പാലിച്ചെങ്കിൽ ഇണ്ട് സമാജത്തിൽ നൊറഞ്ഞു പോയ ഭേദഭാവ എല്ലാമായിട്ട് ആ സ്ഥാനത്തിൽ സ്വബുറു താൽച്ചിമ സമാനത്തെ പിന്നെ സൗഹാർദ്ദത്തെ നൊറിയുക സാധ്യാവും. ഇണ്ട് ബദലായുണ്ടിന്നു സാമാജിക പരിസ്ഥിതിക്കല്ല ദീൻഡോ ആചാര വിചാരത്തെ ഹൊന്തിസിയുണ്ട് പോണ്ട് പ്രയത്ന ആക്കിടതു കൂട അഗത്യ. ഇൻസാൻഡു ജീവനത്തോ എല്ലാ ക്ഷേത്രത്തിലും അന്വയിച്ചിടോ എല്ലാ നീതി സൂത്ര ഇന്നോ നബിയുടെ സന്ദേശങ്ങ എല്ലാ കാലത്തിലും പിന്നെ എല്ലാ സന്നിവേശത്തും സമർപ്പക ആയിട്ട് ഹൊന്തി പോണ്ടത്തര പരിപൂർണത്തിൽ കൂടിയതിലായിട്ട് ജീവനത്തോ നല്ല പർവസിൽ മുന്നൊടുക്കം പോകു ഇൻസാനുക ചൊമ്മ സഹകാരിയാവുടു. എൻ്റെ ഞങ്ങളോ നബി ഭൗതിക ആയിട്ട് ഞങ്ങൾ എതിരുള്ളു ഇല്ലെങ്കും അങ്ങളു സന്ദേശങ്ങ ഞങ്ങൾ എതിരുള്ളു ഇന്നിട്ട് ഞങ്ങളോ നന്മയുടെ ജീവനത്തിക്ക് അതൊന്നു ബെൽക്കറി കാട്ടിടല്ലാണ്ട് ജീവനത്തെ നല്ല നിലയിൽ മുന്നൊടുക്കം പോകു സഹകരിക്കട്. നബി ബോധിസിയു സമാനത്തെ സൗഹാർദ്ദത്തെ പിന്നെ പ്രാമാണികത്തോടു ഞങ്ങളുടെ ജീവനത്തിൽ ഞങ്ങൾ റോഡിസിയപ്പ ജീവനം കൂടെ അർത്ഥപൂർണ്ണാവുടു. ജീവനത്തിൽ സുഖശാന്തി സംതൃപ്തി പിന്നെ നെമ്മതി കിട്ടട്ടെ.

0: നിക്കളിക്കുന്നുള്ളത് റേഡിയോ സാരംഗ് 107.8 FM. ഇന്നത്തെ തുളു കാര്യക്രമം നിക്കളിക്ക് മാത്രേക്കല മോക്കിതിഞ്ചി സൊൽമെലു. ഇന്നത്തെ കാര്യക്രമം വിനയ കൃഷി ബെളകാരര സംഘ രജിസ്റ്റർ കൊൽനാടു മുൾക്കി അഞ്ചനെ പ്രണവ സൗഹാർദ്ദ സഹകാരി നിയമിത മംഗളൂരു ഉന്നത ആശ്രയട് ഇഞ്ചിപ്പ മുൾക്കി കൊൽനാടട് രാജ്യമട്ടദ ബൃഹത് കൃഷിമേള കൃഷി സിരി ഈ ലേസിഡ് കല്ലടുക്ക ശ്രീ വിട്ടൽ നായക് ബൊക്ക അർണ തണ്ടതക്കലു നടപ്പാത് കൊർണ ഗീത സാഹിത്യ സംഭ്രമ ഈ കാര്യക്രമദ മൂജനയ്ക്ക്
1: ಐಕೋಸ್ಕರ ಒಂತೆ ಪ್ರಾಕೃತಿಕವಾದ ನಮ್ಮ ಜೋಕ್ಲೇನ ಮಲ್ಲ ಮಲ್ಪಣಂಚಿನ ಪ್ರಯತ್ನ ಮಲ್ಪುಗ ಒಂತೆ ಪ್ರಕೃತಿ ಪ್ರೀತಿಲ ಅಕಲಮಿತ್ತು ಪಾಡ್ಗ ಇಜ್ಜಿಂದಾಂಡ ಕಾಲಿ ಈತೆಟ್ಟು ಉಂತುಂಡು. ಐಕೋಸ್ಕರ ಹಸಿರು ಹಸಿರಿನ ಹೆಸರಿಲ್ಲದ ಮರ ಒಂಜೆಡ್ಡೆ ಸಾಹಿತ್ಯನು ಪರಿಚಯ ಮಲ್ತೊಂದುಲ್ಲ ಚಪ್ಪಾಳೆ ದೊಟ್ಟುಗು ಪ್ರೋತ್ಸಾಹ.

ഹായ്, ഞാൻ ഗുരുകിരൺ പതിരൊന്നുമില്ലേ, നിഖിൽ കേണൊന്നുള്ള സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ രംഗത ബതുക്കും.

0: ഇങ്ങനെ പ്രവാദി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്ത് ഇത്രോ ചെന്ത് ആണിങ്ങ ഔത്രോ ഉൽഗം പർത്തും പെണ്ണുങ്ങളൊട്ടികെ ചെന്തത്ലി പിർസത്ലി കൊകു തുടങ്ങിയാറ് പെണ്ണു കിടാവുറോ കൊല്ലുറത് ചെന്നിങ് എബോഷനാക്രത് ഭ്രൂണഹത്യാക്രത് വലിയ പാപ്പായി തിക്കറ് നാളെ അല്ലാഹു പരലോകത്തില് നിങ്ങളെ മുഖം നോക്കാലെ ആ കിടാവുറൊട്ടികെ നേരമൈത്ത് പ്രശ്ന കേക്കുവാനു ചെന്നത് കേട്ട് താമ്പത്തുക ആ രായത്താൽമാർക്ക് പശ്ചാത്താപ്പായിത്ത് അല്ലാഹുറോ പേടി സുരൈത്ത് ഞങ്ങളെ നോക്കറവനൊർത്ത ഉല്ലാന്ന് ചെല്ലോ പ്രജ്ഞ വന്ത് അബ്ബ ഉമ്മറോ ആസ്തില് പെണ്ണു മക്കകും ഓതി കൊടുക്കണുണ്ട് അല്ലാഹുറ റസൂൽ ചെന്ത് ദാനത്തിൽ വെച്ചിത്ത് വലിയ ദാന ഏതുണ്ട് കേട്ടപ്പ ആരും നോക്കറങ്ങ ഇല്ലാത്ത സ്ഥിതിയില് നിങ്ങളോ മുട്ട ബണ്ടോ പെണ്ണു മക്കളോ നോക്കറതൈത്തിക്കറ് ചെന്ത് അബ്ബ സഹോദരമാര് തലാക്കായോ പെണ്ണു മക്ക വിധവമാരോ ഔത്തുക വന്നപ്പ പിർസത്തിൽ നോക്കുറോകു തുടങ്ങിയാറ് വിധവമാരോ മങ്ങിലാവും ബാലക്കാരാൻ മക്ക പർത്തായാറ് വിധവമാരോ ഉപ്പദ്രാക്കറത് ബന്ദായിത്ത് മങ്ങിലാവുറോ സന്ദർഭത്തില് പെണ്ണുറോ ഇഷ്ടത്തുക്ക് ബല വെയ്ക്കോന്നു ചെന്ത് അല്ലാഹുറ റസൂൽ പടിപാടിത്ത് മങ്ങിലാവുറോ ആണ് പെണ്ണുക്ക് മെഹർ ചെന്നിങ് വധു ദക്ഷിണെ കൊടുക്കറത് കഡായ ആക്കിത്ത് ആസ്തിൽ കിട്ടിയോ കാസ് മെഹറിൽ കിട്ടിയത് പെണ്ണുറ സ്വന്ത സ്വത്തു ചെന്ന സബുലു പെണ്ണിങ്ങ വ്യാപാരത്ത് കിട്ടത്ത് സ്വാഭിമാനത്തിൽ ചെയ്ക്കോക്ക് സാധ്യായിത്ത് ആർത്തിക്കൈത്തും പെണ്ണ് പെണ്ണുമക്ക ഉഷാറായാറ് അതുകൈത്തൈത്തിക്കറി ഇണ്ടും മെഹർ ചെല്ലത് പെണ്ണുറോ കൈലമേ കൊടുക്കുറോ അവലുകു ഇഷ്ടം ഇന്നെങ്ക് മാത്രം മെഹറിൽ കിട്ടിയത് മാപ്പിളക്ക് കൊടുക്ക അബ്ബക്ക് കൊടുക്ക ഇല്ലെങ്കിൽ അത് ഔലമേ ആസ്തിയെത്തിക്കറ് അതിൽ ആരും ബലവന്താക്കുകയില്ല മങ്ങിലായൽ പിന്നെ ദാമ്പത്യ സുഖ ഇല്ലാമാറായെങ്ക് ഗലാട്ടാക്കിയോട്ടേ ചെയ്ക്കറോണ്ട് കണ്ടെങ്ക് ദാമ്പത്യ ജീവനം മുന്നൽ കൊമ്പോകു വേണ്ടാണ്ടായെങ്ക് കഷ്ടത്തിൽ ചെയ്ക്കോണ്ടില്ല തലാക്ക് കുലാത്തോ നിയമ ജാരിയാക്കിത്ത് കുലാ ചെന്നെങ്ക് പെണ്ണ് സുലഭത്തിൽ വിടുകടെ അവരതെത്തിക്കറ് വഡ്ഡിര വ്യവഹാര പിന്നെ വ്യാപാര ഒരേ പോലെ അല്ല ചെന്ത് കാട്ടിക്കൊടുത്തു വഡ്ഡി വ്യവഹാര ആക്രങ്ക് ഷാപ്പ ഇട്ടത്ത് ആൽമാറ് ഹലാലായ വ്യാപാരാക്കിയാറ് വഡ്ഡിര ചെന്ത് പെഞ്ഞൈമാരമേ ബിത്തോണ്ടിന്നോ ആ ഒരു കാലഘട്ടം ഇല്ലാണ്ടെത്ത് ആൽമാർ ചന്തത്തിൽ നടക്കോക്ക് തുടങ്ങിയാറ് ഉമ്മറോ ഹിദ്മത്താക്രത് അബ്ബറാണ്ടി മൂന്ന് പട്ട് യാറാ ചെന്ന സബുലു പെണ്ണുക്ക് എത്ര വലിയ സ്ഥാനം കിട്ടിത്ത് ചെന്ത് നങ്ക് ഇതില് അന്താജാവറു പെണ്ണുക്ക് ആത്മമേ ഇല്ല അപശക്കുന ചെന്ത് ഭൂമിക്ക് ചെയ്ക്കൊക്കെ വിടാത്തോ സമാജത്തില് ആണിങ്ങക്ക് സമാനയിത്ത് വെലിയത്ത് പഠിച്ചിത്ത് ബാനിയാക്കിത്ത് എല്ലാ ക്ഷേത്രത്തിലും ആണിങ്ങളൊട്ടിക്കിന്ത് ആണിങ്ങൾ എതിർലും വലിയ വലിയ അധികാരിമാരോ എതിർലും സലഹ സൂചന കൊടുക്കും ദീൻറെ വിഷയത്തില് ഫത്വ കൊടുക്കും സാധ്യാവുറ പോലെ പെണ്ണുക്ക് ഗൗരവ കൊടുത്തോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരായിത്തും പെണ്ണിങ്ങളോ പറഞ്ഞിണ്ടോ ഒരു ഹോരാട്ടകാര വിമോചക ചെല്ലത് സംശയമേ ഇല്ല ഇത്ര ബിസയെ ചെന്ത് നണ്ടോ ഇണ്ടത്തോ പൽക്കത്ത് നാന് തീർക്കറ നിങ്ങൾ എല്ലാരുടെ മേല് അല്ലാഹുറോ ശാന്തി കട്ട്.
1: ശ്രോത്രങ്ങളെ, ഇതുവരകും സാമാജിക കാര്യകർത്തി ഷമീറ ജഹാൻ അയ്മഡു മീലാദ് സന്ദേശങ്ങൾ കേട്ടോണ്ടാറ് ഇത് ഇണ്ടത്ത് മൊയ്ലാഞ്ചി ബാരി കാര്യക്രമം എപ്പം കേട്ടോണ്ടിക്കറു ഇത് റേഡിയോ സാരംഗം 07.8 FM.

മുഹമ്മദ് നബി ഇൻസാന്റെ ഇതിഹാസത്തിൽ നീരും സ്വഭൂപ്പിന് സമാനത്തിലോ സമാജത്തെ യശസ്വിയായിട്ട് കെട്ടിപ്പളിച്ചോ ക്രാന്തികാരി ആയിട്ടെന്ത് നിഷ്കളങ്ക താഞ്ചിനോ സരള പിന്നെ സ്വഭുരുടോ ഗണവ്യക്തിത്വത്തെ നബിയുടെ ആഗമനത്തിലായിട്ട് ദുനിയാവ് സന്തോലപ്പെട്ട ബർക്കത്തിടോ നാളെ ഈ

ഇത് നബി പറഞ്ഞു വിശേഷത്തിലൊരാൾ. മുഹമ്മദ് നബി അഗ്രഗണ്യ മുസബിയായിട്ട്, ദക്ഷ ആഡഴുത്തകാര ആയിട്ട്, സേനാനി ആയിട്ട്, തത്വജ്ഞാനി ആയിട്ട്, വ്യാപാരി ആയിട്ട്, ദാർശനിക ആയിട്ട്, സമാജ സുധാരക ആയിട്ട്, ലോകനായക ആയിട്ട്, ഇൻസാന്റെ ജീവനത്തെ എല്ലാ രംഗത്തിലും വ്യാപിച്ചിട്ട്, ദുനിയാവുടെ എല്ലാ മനുഷ്യ ജനാംഗത്തോ ജീവനത്തിൽ ഭരവസ കൊടുത്തിട്ടു കൺമരയി.

നബി തൻ്റെ ജീവനത്തോ അക്കേരിയുടെ ക്ഷണത്തോളും ഇൻസാനിയത്തിലോ ഗണത്തിലോട്ടുകു ശ്രേഷ്ഠ ചാരിത്രത്തിക്ക് മാതിരി കൂടായിട്ടുണ്ട്. നബിയുടെ സന്ദേശങ്ങ ജീവനത്തിൽ സൗഹാർദ്ദത്തെ, സാമാജിക സമ്മാനത്തെ, ആർത്തിക ജ്ഞായ, പരസ്പര പിരിസപ്പാട്, വിശ്വാസപ്പിന് ഇൻസാനിയത്തോടെ അണുക്കമ്പത്തെ ഒടാമൂടിസുക മനുഷ്യമാർഗിൻ്റെ അഗത്യബേനായിട്ട് നബിയുടെ സന്ദേശത്തുള്ള മനുഷ്യന്മാർ നാൾത്തു ജീവനത്തിൽ കട്ടിനിട്ടായിട്ട് പാലിച്ചെങ്കിൽ ഇണ്ട് സമാജത്തിൽ നൊറഞ്ഞു പോയ ഭേദഭാവ എല്ലാമായിട്ട് ആ സ്ഥാനത്തിൽ സ്വബുറു താൽച്ചിമ സമാനത്തെ പിന്നെ സൗഹാർദ്ദത്തെ നൊറിയുക സാധ്യാവും. ഇണ്ട് ബദലായിട്ടിന്നു സാമാജിക പരിസ്ഥിതിക്കല്ല ദീൻഡു ആചാര വിചാരത്തെ ഹൊന്തിസിയുണ്ട് പോണ്ട് പ്രയത്ന ആക്കിടതു കൂടെ അഗത്യ. ഇൻസാൻഡു ജീവനത്തോ എല്ലാ ക്ഷേത്രത്തിലും അന്വയിച്ചു എല്ലാ നീതി സൂത്ര ഇന്നു നബിയുടെ സന്ദേശങ്ങ എല്ലാ കാലത്തിലും പിന്നെ എല്ലാ സന്നിവേശത്തും സമർപ്പക ആയിട്ട് ഹൊന്തി പോണ്ടത്തര പരിപൂർണത്തിൽ കൂടിയതിലായിട്ട് ജീവനത്തോ നല്ല പർവസിൽ മുന്നൊരുക്കം പോകു ഇൻസാനുക്ക് ചൊമ്മ സഹകാരിയാവും. എൻ്റെ ഞങ്ങളു നബി ഭൗതിക ആയിട്ട് ഞങ്ങൾ എതിരുള്ളു ഇല്ലെങ്കും അങ്ങളു സന്ദേശങ്ങ ഞങ്ങൾ എതിരുള്ളു ഇന്നിട്ട് ഞങ്ങളോ നന്മയുടെ ജീവനത്തിക്ക് അതൊന്ന് ബെൽക്കറി കാട്ടിടല്ലാണ്ട് ജീവനത്തെ നല്ല നിലയിൽ മുന്നൊരുക്കം പോകു സഹകരിക്കട്. നബി ബോധിസിയ സമാനത്തെ സൗഹാർദ്ദത്തെ പിന്നെ പ്രാമാണികത്തോട് ഞങ്ങളുടെ ജീവനത്തിൽ ഞങ്ങൾ റോഡിസിയപ്പ ജീവനം കൂടെ അർത്ഥപൂർണ്ണാവുള്ളൂ. ജീവനത്തിൽ സുഖശാന്തി സംതൃപ്തി പിന്നെ നെമ്മതി കിട്ടട്ടെ.

0: നിക്കളിക്കേനന്ദുള്ളരെ റേഡിയോ സാരം 107.8 FM ഇനത്തെ തുളു കാര്യക്രമകു നിക്കളേക മാത്രേക്കലാ മോക്കി ദിഞ്ചി സൊൽമേലു ഇനിത്ത കാര്യക്രമട് വിനയ കൃഷി ബെളകാരര സംഘ രജിസ്റ്റർ കൊൽനാടു മുൾക്കി അഞ്ചനെ പ്രണവ സൗഹാർദ്ദ സഹകാരി നിയമിത മംഗളൂരു ഉന്നത ആശ്രയട് ഇഞ്ചിപ്പ മുൾക്കി കൊൽനാടട് രാജ്യമട്ടദ ബൃഹത് കൃഷിമേള കൃഷി സിരി ഈ ലേസിഡ് കല്ലടക്ക ശ്രീ വിട്ടൽ നായക് ബൊക്ക അർണ തണ്ടതക്കലു നടപ്പാത് കൊർണ ಗೀತ ಸಾಹಿತ್ಯ ಸಂಭ್ರಮ ಈ ಕಾರ್ಯಕ್ರಮದ ಮೂಜನೆಯಕ್ಕೆ
1: ಐಕೋಸ್ಕರ ಒಂತೆ ಪ್ರಾಕೃತಿಕವಾದ ನಮ್ಮ ಜೋಕ್ಲಿನ ಮಲ್ಲ ಮಲ್ಪನಂಚಿನ ಪ್ರಯತ್ನ ಮಲ್ಪುಗ ಒಂತೆ ಪ್ರಕೃತಿ ಪ್ರೀತಿಲ ಆಕಲಮಿತ್ ಪಾಡ್ಗ ಇಜ್ಜಿನಾಂಡ ಕಾಲಿ ಈತೆಟ್ಟು ಉಂತುಂಡು ಐಕೋಸ್ಕರ ಹಸಿರು ಹಸಿರಿನ ಹೆಸರಿಲ್ಲದ ಮರ ಒಂಜೆಡ್ಡೆ ಸಾಹಿತ್ಯನು ಪರಿಚಯ ಮಲ್ತೊಂದುಲ್ಲ ಚಪ್ಪಾಳೆ ದೊಟ್ಟುಗು ಪ್ರೋತ್ಸಾಹ.

മാത്രമല്ല വൺ പേര് കോരികേലത്തിന്റെ പുള്ളിയാണ് പുള്ളിയായ ബുക്കനെ കോരികേലപ്പുണ്ണത് ഏരകള കൊട്ടി ഞാൻ നിക്കുള്ള സുന്ദര മന്ദാറ നിക്കളിക്കേനുള്ളത് റേഡിയോ സാറൻ 107.8 FM റംഗ് റംഗ് ദ പതുക്കെ.